ആർജീത ബാമൻ പവിത്രയസ്ഥാന സാച്ചിഖണ്ഡ് ശ്രീ ഹർമന്ദർ സാഹിബ് ജി വിഖേ തന്നെ ਤਨ ਸਤਿਗੁਰੁ ਸ੍ਰੀ ਗੁਰੂ ਗ੍ਰੰਥ ਸਾਹਿਬ ਜੀਓ ਮਹਾਰਾਜ ਆਪ ਜੀ ਦੇ